ജന്മസുകൃതം ഭരിക്കും മമരസ രസനാമന്ത്രം.

അങ്ങനെ ഇന്നത്തെ ഇതിലുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? വെളിച്ചത്തിൽ കൂടെ നിന്നവൻ ഇരുട്ടിൽ കാണാതായി. ഇതിന്റെ ഉത്തരം തന്നറിയോ? നിഴൽ. അപ്പോൾ ഇന്നത്തെ ഇതിലുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതിലുകളുടെ പുനഃപ്രക്ഷേപണമുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കേൾക്കണേ. ഇതിലുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ശാൻസിച്ച് പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

ഒപ്പം എന്ന ചിത്രത്തിൽ ശ്രേയ ജയദീപ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. മലയാള ചലച്ചിത്ര ഗാനം വീണ്ടും 8:40 കേൾക്കാം.

0: കഥകൾ ജനനന്മയ്ക്ക്.
1: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ നേരിടാൻ ഒരു സംയോജിത നെറ്റ്വർക്ക് എന്നതാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൗരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൗരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിൻ്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല. 112 എന്ന ഒറ്റ നമ്പറിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. വോയിസ് കോൾ, SMS, ഇമെയിൽ, ഇതിൽ ഏത് സംവിധാനം ഉപയോഗിച്ചും പരാതി നൽകാവുന്നതാണ്. കൂടാതെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ വെബ് പോർട്ടലും ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി 112 ഇന്ത്യ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രസ്തുത ആപ്പ് ഉപയോഗിച്ച് അപകട സാഹചര്യങ്ങളിൽ സഹായം തേടാൻ വളരെ എളുപ്പമാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി സഹായം ആവശ്യമുള്ളവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സർവീസ് പ്രൊവൈഡർക്ക് ലഭിക്കും. വളരെ ലളിതമായി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായം എത്തിക്കാൻ സാധിക്കും. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിൻ്റെ 100, ആംബുലൻസിൻ്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി, അതായത് 112. അപേക്ഷകൻ്റെ ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി കണ്ടെത്തുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ സഹായം ലഭിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ സഹായം ലഭിക്കുന്നു തുടങ്ങിയവയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ മറ്റ് സവിശേഷതകൾ. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കെടുതിയിൽ 15 മരണം സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. 7 പേരെ കാണാതായിട്ടുണ്ട്. 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,018 പേരാണ് കഴിയുന്നത്. ദുരിതബാധിതർക്ക് അടിയന്തര സഹായമായി നൽകുന്ന 10,000 രൂപയ്ക്ക് പുറമെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8,00,000 രൂപ ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ 12,00,000 രൂപയും വീട് നഷ്ടപ്പെട്ടവർക്കുള്ള സഹായമായി 6,00,000 രൂപയും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും സംസ്ഥാനത്ത് സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പത്തനംതിട്ടയിൽ മഴക്കെടുതി വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം വന്നെങ്കിലും അതീവ ജാഗ്രത തുടരുകയാണ്. റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ വീടുകളിൽ കുടുങ്ങിപ്പോയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. തിരുവല്ല താലൂക്കിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കോട്ടയം അയർകുന്നത്ത് ഒരാൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. അറുമാനൂർ സ്വദേശി ജിൻഡോ മാത്യു ആണ് വീടിനു മുന്നിലെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. തൃശൂർ കുന്നംകുളം കടവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ വളാഞ്ചേരി സ്വദേശിയായ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ണൂർ നരിക്കോട് മലയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പാലാ തീക്കോയിൽ വെള്ളപ്പൊക്കത്തിൽ 11 പശുക്കളെ നഷ്ടപ്പെട്ട ക്ഷീരകർഷകൻ അനിൽകുമാറിന് മന്ത്രി ബിന്ദു കൃഷ്ണ 4 പശുക്കളെ കൈമാറി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരം ഹോർട്ടിക്രോപ്പ് മുഖേന പച്ചക്കറികൾ വിതരണം ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. കോടതിയിൽ തീർപ്പാക്കാതെ കിടക്കുന്ന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം പരിഹരിക്കുന്നതിനാണ് നടപടി. MSME സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരങ്ങൾക്ക് പാർലമെന്റ് അഭിനന്ദനം രേഖപ്പെടുത്തി. ഗുജറാത്തിലെ മഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ സത്യേന്ദ്രഭായ് പാട്ടേലിന് വിജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 30,000-ലേറെ വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് BJP മണ്ഡലം നിലനിർത്തിയത്. ബീഹാറിലെ ബംഗിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻ സുരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ വിജയിച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ MLA സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ 19,000-ലേറെ വോട്ടുകൾക്കാണ് പ്രശാന്ത് കിഷോർ പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശിലെ ദദിയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഘൻശ്യാം സിംഗ് 6,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ

0: കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. നടപ്പാതകളിൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR-കളിൽ അന്വേഷണം അവസാനിപ്പിക്കാനും പിൻവലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ആയുർരേഖ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം സബീഷ് ജോർജ്.

0: number 9289094044. And now, before we end the bulletin, the headlines once again. Lok Sabha passes bill to increase the strength of Supreme Court judges from 33 to 37. Rajya Sabha clears legislation to simplify dispute resolution and address payment delays faced by MSMEs. In assembly by-polls, Jan Suraj leader Prashant Kishore wins Bankipur seat in Bihar. BJP retains Manjalpur in Vadodara, Gujarat. Congress keeps Dathia in Madhya Pradesh. Karnataka Chief Minister DK Shivkumar expands cabinet, inducting 19 new ministers. Red alert issued for very heavy rainfall in Assam, Meghalaya, Sub-Himalayan West Bengal and Sikkim till tomorrow. In POJK, situation worsens overnight as security forces open fire on protesters refusing to disperse. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
2: പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളുടെ ചുരുളഴിക്കുന്ന ഭൗതികശാസ്ത്രം അത്ഭുതങ്ങളുടെ കലവറയാണ്. പ്രപഞ്ചത്തിന്റെ ഭാഷ തേടുന്ന ഭൗതികശാസ്ത്രം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സരിത ബി.
3: നമുക്ക് ഒരു കഥ കേട്ടാലോ? വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ പിസ നഗരത്തിലെ ഒരു പള്ളിയിൽ ഒരു യുവാവ് പ്രാർത്ഥിക്കാനിരിക്കുകയായിരുന്നു. പ്രാർത്ഥനക്കിടയിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുകളിലേക്ക് പോയി. പള്ളിയുടെ മേൽക്കൂരയിൽ തൂക്കിയിട്ടിരുന്ന ഒരു വലിയ വിളക്ക് കാറ്റിൽ ആടുന്നുണ്ടായിരുന്നു. ആ വിളക്കിന്റെ ആട്ടം സാധാരണക്കാർക്ക് വെറുമൊരു കാഴ്ച മാത്രമായിരുന്നു. എന്നാൽ യുവാവ് തന്റെ കൈയിന്റെ നാടിമിടിപ്പ് ഉപയോഗിച്ച് വിളക്ക് ഒരു വശത്തുനിന്ന് മറ്റേ വശത്തേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം അളന്നു. അത്ഭുതം എന്ന് പറയട്ടെ, വിളക്ക് വലിയ ദൂരത്തിൽ ആടിയാലും ചെറിയ ദൂരത്തിൽ ആടിയാലും ഒരു വശത്തു നിന്ന് മറ്റേ വശത്തെത്താൻ ഒരേ സമയമാണ് എടുക്കുന്നത് എന്ന് കണ്ടെത്തി. ഈ നിരീക്ഷണം പിന്നീട് ഘടികാരങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. ആധുനിക ഭൗതികശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഗലീലിയോ ഗലീലി ആയിരുന്നു ആ യുവാവ്. എന്താണ് ഭൗതികശാസ്ത്രം? ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് കേൾക്കുമ്പോൾ ഭൂരിഭാഗം പേരുടെയും മനസ്സിൽ വരുന്നത് കഠിനമായ സമവാക്യങ്ങളും കണക്കുകളും ആണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള, പ്രകൃതിയെക്കുറിച്ചുള്ള പഠനമാണ് ഭൗതികശാസ്ത്രം. പ്രകൃതിയിൽ കാണപ്പെടുന്നതെല്ലാം ഒന്നുകിൽ ഊർജ രൂപത്തിലോ അല്ലെങ്കിൽ ദ്രവ്യരൂപത്തിലോ ആയിരിക്കും. അതിനാൽ ഊർജത്തെയും ദ്രവ്യത്തെയും കുറിച്ചുള്ള പഠനശാഖയാണ് ഭൗതികശാസ്ത്രം. പണ്ട് കാലത്ത് മനുഷ്യൻ ആകാശത്തെ ഒരു വലിയ ഘടികാരമായിട്ടാണ് കണ്ടിരുന്നത്. പ്രകൃതിയുടെ താളത്തെയും സമയത്തെയും കൃത്യമായി അളക്കാനുള്ള ഒരു ശാസ്ത്രീയ മാർഗമായി നക്ഷത്ര നിരീക്ഷണം നടത്തി വന്നു. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം അഥവാ ജ്യോതിശാസ്ത്രം, ഇതും ഭൗതികശാസ്ത്രത്തിന്റെ ഭാഗം തന്നെ. ഗ്രീക്ക് തത്വചിന്തകരായിരുന്ന സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ പൗരാണിക ഭൗതികശാസ്ത്രത്തിന്റെ പിതാക്കന്മാരായി അറിയപ്പെടുന്നു. യുവാക്കളെ വഴിതെറ്റിച്ചു, ദൈവത്തെ നിന്ദിച്ചു എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ചാർത്തി സോക്രട്ടീസിനെ ഭരണാധികാരികൾ വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം സ്വയം വിഷം കഴിച്ച് മരിച്ചു. ആധുനിക ഭൗതികശാസ്ത്രത്തിന് അടിത്തറ പാകിയത് നിക്കോളാസ് കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, സർ ഐസക് ന്യൂട്ടൺ എന്നിവരാണ്. അക്കാലത്ത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ കണക്കുകൾ നിരത്തി സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന സിദ്ധാന്തം കോപ്പർനിക്കസ് അവതരിപ്പിച്ചു. പക്ഷേ ഈ വാദം അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല. കോപ്പർനിക്കസിന്റെ സൗരകേന്ദ്ര സിദ്ധാന്തം ഉൾക്കൊണ്ട് ഗലീലിയോ ഗലീലി ഇതേ വാദം ആവർത്തിച്ചു. താൻ കണ്ടുപിടിച്ച ടെലസ്കോപ്പ് എന്ന അത്ഭുത ഉപകരണം ഉപയോഗിച്ച് അദ്ദേഹം ആകാശഗോളങ്ങളെ നിരീക്ഷിച്ചു. കാതങ്ങൾ അകലെയുള്ള ആകാശഗോളങ്ങളെ അടുത്ത് കാണാനുള്ള അവസരം ആളുകൾക്ക് ടെലസ്കോപ്പ് ഉപയോഗിച്ച് സാധിച്ചു. അങ്ങനെ തെളിവുകൾ നിരത്തി സൂര്യനാണ് പ്രപഞ്ച

കേന്ദ്രം എന്ന് വാദിച്ചെങ്കിലും അദ്ദേഹത്തെ അംഗീകരിക്കാൻ മതമേധാവികൾ തയ്യാറായില്ല. ദൈവനിന്ദ ആരോപിച്ച് ഗലീലിയോയെ മരണം വരെ വീട്ടുതടങ്കലിൽ ഇട്ടു. സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന വാദം പിൽക്കാലത്ത് അംഗീകരിക്കപ്പെട്ടു. സൗരകേന്ദ്ര സിദ്ധാന്തം അവതരിപ്പിച്ചതിൽ ഭാരതത്തിനും അഭിമാനിക്കാം. ഇന്ത്യയിൽ AD 499 പുറത്തിറങ്ങിയ ആര്യഭടീയം എന്ന ഗ്രന്ഥത്തിലൂടെ ആര്യഭടൻ ഈ സിദ്ധാന്തം മുന്നോട്ടു വച്ചു. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തരാക്കി യുക്തിസഹമായ ചിന്തകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കാൻ ശാസ്ത്രത്തിന് സാധിച്ചു. ഒരു ദിവസം രാവിലെ നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ കട്ടിലും പുസ്തകങ്ങളും നമ്മളും എല്ലാം വായുവിൽ ഒഴുകി നടക്കുകയാണെങ്കിലോ? എണീറ്റ് ബ്രഷ് ചെയ്യാൻ നോക്കുമ്പോൾ പേസ്റ്റ് മുകളിലോട്ട് പോകുന്നു. കുടിക്കാനെടുത്ത വെള്ളം വായുവിൽ തുള്ളികളായി നിൽക്കുന്നു. എങ്ങനെയുണ്ടാകും ആ ലോകം? ആലോചിക്കാൻ സുഖമുണ്ട് അല്ലേ? പക്ഷേ ജീവിക്കാൻ പാടാണ്. നമ്മളെ അങ്ങനെ ഒഴുകിപ്പോകാൻ വിടാതെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. അതിനെക്കുറിച്ചുള്ള കഥയാണ് ഭൗതികശാസ്ത്രം. ഇടിമിന്നലും പേമാരിയും കൊടുങ്കാറ്റും ദൈവകോപം കൊണ്ട് ഉണ്ടായതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ശാസ്ത്രതത്വങ്ങൾ ഈ അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കി. ന്യൂട്ടന്റെ ആപ്പിൾ കഥ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. ഒഴുകി നടക്കാതെ നമുക്ക് ഭൂമിയിൽ നിൽക്കാനും നടക്കാനും ഓടാനും കഴിയുന്നത് ഗുരുത്വാകർഷണ ബലം കൊണ്ടാണെന്ന് ന്യൂട്ടൺ കണ്ടെത്തി. ആകാശഗോളങ്ങളടക്കമുള്ള പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ചലനം അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാഹനങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ മുതൽ റോക്കറ്റ് വിക്ഷേപണം വരെ ന്യൂട്ടന്റെ ചലന നിയമങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഭൗതികശാസ്ത്ര ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഒരാൾ കടന്നുവന്നു, ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം സമയത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണകളെ പൂർണമായി തിരുത്തി. അദ്ദേഹത്തിന്റെ ആപേക്ഷികതാ സിദ്ധാന്തം അനുസരിച്ച് സമയം എല്ലാവർക്കും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത്. നിങ്ങൾ പ്രകാശത്തിന്റെ വേഗതയോട് അടുത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം പതുക്കയേ നീങ്ങൂ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന GPS സംവിധാനം പ്രവർത്തിക്കുന്നത് ഐൻസ്റ്റീന്റെ ഈ സിദ്ധാന്തം അനുസരിച്ചാണ്. ഐൻസ്റ്റീന്റെ E=mc² എന്ന സമവാക്യം അനുസരിച്ചാണ് ആറ്റം ബോംബിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ നിമിഷവും ചലനവും ഫിസിക്സിന്റെ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവയാണ്. നിലത്ത് വീഴാതെ നമുക്ക് നടക്കാൻ കഴിയുന്നത് ഘർഷണം ഉള്ളതുകൊണ്ടാണ്. ഹൃദയം രക്തം പമ്പു ചെയ്യുന്നത് ദ്രാവകമർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രകാശം കണ്ണിലെ ലെൻസിലൂടെ കടന്നുപോയി റെറ്റിനയിൽ പതിക്കുമ്പോൾ കാഴ്ച സാധ്യമാകുന്നു, അതായത് റിഫ്ലക്ഷൻ. അടുക്കളയിലേക്ക് പോയാലോ? പാചകം സാധ്യമാവുന്നത് താപപ്രവാഹം കൊണ്ടാണ്. പ്രഷർ കുക്കറിൽ മർദ്ദം ഉപയോഗപ്പെടുത്തി പാചകം എളുപ്പമാക്കുന്നു. മിക്സി, ഗ്രൈൻഡർ, ഫാൻ തുടങ്ങി നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാത്തിലും ഭൗതികശാസ്ത്രത്തിന്റെ കയ്യൊപ്പുണ്ട്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡെ ലോകത്തിലെ ആദ്യത്തെ ജനറേറ്റർ ഉണ്ടാക്കി. ലോകത്തെ തന്നെ മാറ്റിമറിച്ചു ഈ കണ്ടുപിടുത്തം. മൊബൈൽ ഫോണുകൾ, ഇന്റർനെറ്റ്, സാറ്റലൈറ്റുകൾ എന്നിവ ലോകത്തെ ഒരുമിപ്പിച്ചു. ഗതാഗതം സുഗമമാക്കാൻ വാഹനങ്ങളുടെ കണ്ടുപിടുത്തം സഹായിച്ചു. രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന X-ray, MRI, CT സ്കാൻ, റേഡിയേഷൻ തെറാപ്പി തുടങ്ങിയതിൻ്റെ എല്ലാം പ്രവർത്തനം ഭൗതികശാസ്ത്ര തത്വത്തിൽ അധിഷ്ഠിതമാണ്. ഭൗതികശാസ്ത്ര പഠനം എങ്ങനെ എളുപ്പമാക്കാം? സമവാക്യങ്ങളും നിർവചനങ്ങളും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കുക. നിങ്ങളുടെ രണ്ട് കൈകളും ഒന്ന് കൂട്ടിത്തിരുമ്മി നോക്കൂ. ചൂടുണ്ടാവുന്നു അല്ലേ? നിലത്ത് കിടക്കുന്ന എണ്ണയിലോ പഴത്തൊലിയിലോ ചവിട്ടി നടന്നാൽ തെന്നി വീഴുന്നു. വീട്ടിലെ ഗേറ്റ് തുറക്കുമ്പോൾ കറകറ ശബ്ദം ഉണ്ടാകുന്നു. ഘർഷണ ബലമാണ് ഇതിനെല്ലാം കാരണം. ഓടുന്ന വാഹനങ്ങൾ ബ്രേക്കിട്ടാൽ യാത്രക്കാർ മുന്നോട്ട് വീഴുന്നു. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ

യാത്രക്കാർ പിന്നോട്ട് വീഴുന്നു. ഇനേഷ്യ പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ഓർത്തുവെക്കുക. വാഹനങ്ങളുടെ സ്പീഡോമീറ്റർ വേഗതയെ കാണിക്കുന്നു, എന്നാൽ പ്രവേഗത്തെയല്ല. ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം പഠിക്കാൻ സ്കൂളും വീടും തമ്മിലുള്ള ദൂരത്തെക്കുറിച്ച് ഓർക്കാം. ദൂരം പാതയെ ആശ്രയിച്ചിരിക്കുന്നു. ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നുവോ അതനുസരിച്ച് സ്കൂളും വീടും തമ്മിലുള്ള ദൂരം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ സ്കൂളിലോട്ട് എത്താനുള്ള ഏറ്റവും കുറഞ്ഞ അകലമാണ് സ്ഥാനാന്തരം. അതായത് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് പാതയെ ആശ്രയിക്കുന്നില്ല. വൈദ്യുതിയെ പറ്റി പഠിക്കുമ്പോൾ വോൾട്ടേജ്, കറന്റ്, പ്രതിരോധം എന്നിവ മനസ്സിലാക്കണം അല്ലേ? പൈപ്പിലൂടെ വെള്ളം ഒഴുകണമെങ്കിൽ മർദ്ദ വ്യത്യാസം വേണം. വോൾട്ടേജ് ഇങ്ങനെ മനസ്സിലാക്കാം. പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കറന്റുമായി താരതമ്യപ്പെടുത്താം. ഒഴുകുന്നതിനുള്ള തടസ്സമാണ് പ്രതിരോധം. ഇനി ചാലകത്തിന്റെ നീളം, വണ്ണം, പ്രതിരോധം ഇവ തമ്മിലുള്ള ബന്ധം ഓർക്കാൻ ഒരു എളുപ്പ വഴി പഠിക്കാം. പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോൾ വണ്ണം കൂടിയ പൈപ്പിൽ നിന്ന് അതേ നീളമുള്ള വണ്ണം കുറഞ്ഞ പൈപ്പിനേക്കാൾ കൂടുതൽ വെള്ളം ഒരു നിശ്ചിത സമയത്തിൽ ശേഖരിക്കാം. വണ്ണം അഥവാ ഏരിയ കൂടിയപ്പോൾ പ്രതിരോധം കുറഞ്ഞു. നീളം കുറഞ്ഞ ഒരു പൈപ്പിൽ നിന്ന് നീളം കൂടിയ അതേ ഏരിയ ഉള്ള പൈപ്പിൽ നിന്നുള്ളതിനേക്കാൾ വെള്ളം നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിക്കുന്നു. അതായത് നീളം കുറഞ്ഞു, അപ്പോൾ പ്രതിരോധവും കുറഞ്ഞു. ഇത് തന്നെയാണ് കറന്റ് ഒരു ചാലകത്തിലൂടെ ഒഴുകുമ്പോഴും സംഭവിക്കുന്നത്. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഇനി ചിത്രങ്ങളും സർക്യൂട്ട് ഡയഗ്രാംസ്, റേ ഡയഗ്രാംസ്, ഗ്രാഫുകൾ എന്നിവയെല്ലാം വരച്ചു തന്നെ പഠിക്കണം. സമവാക്യങ്ങളും SI യൂണിറ്റുകളും ഒരു കൊച്ചു നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക. അതായത് ഒരു ഫോർമുല നോട്ട്ബുക്ക് ഉണ്ടാക്കുക. സമവാക്യങ്ങൾ ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഗലീലിയോ പറഞ്ഞ കാര്യം നമുക്കിവിടെ ഓർക്കാം. പ്രപഞ്ചത്തിന്റെ ഭാഷ ഗണിതമാണ്. ഗണിതത്തെയും പ്രപഞ്ചത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഭൗതിക ശാസ്ത്രം. അപ്പോൾ ഗണിതമില്ലാതെ ഭൗതിക ശാസ്ത്രം ഇല്ല. ഉയർന്ന ക്ലാസുകളിൽ ഓൾജിബ്ര, കാൽക്കുലസ്, ട്രിഗണോമെട്രി എന്നിവയുടെ അടിസ്ഥാനങ്ങൾ നന്നായി പഠിക്കുക. മറ്റു ചില സൂത്രങ്ങൾ കൂടി പറയാം. വിബ്ജിയോർ എന്ന വാക്ക് കേട്ടിട്ടില്ലേ? ദൃശ്യപ്രകാശത്തിലെ വയലറ്റ് മുതൽ റെഡ് വരെയുള്ള വർണ്ണങ്ങളെ തരംഗ ദൈർഘ്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ഓരോന്നിന്റെയും ആദ്യാക്ഷരം ചേർന്നു വരുന്നത് വിബ്ജിയോർ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ റേഡിയോ തരംഗം മുതൽ ഗാമാ തരംഗം വരെ തരംഗ ദൈർഘ്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ ഓർമ്മിക്കാൻ ഒരൊറ്റ സെന്റൻസ് പഠിച്ചാൽ മതി. റിച്ച്മൻ ഇൻ വിയറ്റ്നാം യൂസ് എക്സ്റേ ഗ്ലാസസ്. ഓം നിയമം പഠിക്കുമ്പോൾ ഒരു ട്രയാംഗിൾ വരച്ച് മുകൾ ഭാഗത്ത് വി എന്നും താഴെ IR എന്നും എഴുതുക. കൈകൊണ്ട് ഏതെങ്കിലും ഒരക്ഷരം മറച്ചു പിടിക്കുക. മറ്റു രണ്ട് അക്ഷരങ്ങളുമായി മറച്ചു പിടിച്ച അക്ഷരത്തിനുള്ള ബന്ധം ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിക്കുമ്പോൾ ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ് എന്നിവ ഇടത് കൈവിരലിലെ പെരുവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവയെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ് എന്നതിന് പകരം ഫാദർ, മദർ, ചൈൽഡ് എന്ന ക്രമത്തിൽ ഓർക്കുക. കാര്യങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കുന്നത് പഠനം എളുപ്പമാക്കും. ഉദാഹരണമായി ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ഇവ തമ്മിലുള്ള ബന്ധം താരതമ്യപ്പെടുത്താം. വൈദ്യുതി കടന്നുപോകുന്ന ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക ശക്തി കൊണ്ട് സമീപമുള്ള ചാലകത്തിൽ വൈദ്യുതി ഉണ്ടാകുന്നു. വൈദ്യുതി, വൈദ്യുത കാന്തിക പ്രേരണം എന്നിവ പഠിക്കുമ്പോൾ ഓർക്കേണ്ട രണ്ട് പ്രധാന നിയമങ്ങളാണ് ഫ്ലെമിംഗിന്റെ വലതുകൈ നിയമം, ഫ്ലെമിംഗിന്റെ ഇടതുകൈ നിയമം. വലതുകൈ നിയമം ജനറേറ്റർ റൂൾ ആണ്. ജനറേറ്റർ കറക്കാൻ കൂടുതൽ ശക്തിയുള്ള വലതുകൈ വേണം എന്ന് വിചാരിക്കുക. മോട്ടോർ ഇടാൻ ഇടതു കൈ മതി എന്നും കരുതുക. അതായത് ഇടതുകൈ നിയമം അഥവാ മോട്ടോർ തത്വം, വലതുകൈ നിയമം അഥവാ ജനറേറ്റർ തത്വം. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക.

0: ചിത്രീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യം മനസ്സിൽ ഉണ്ടായാൽ അയാൾ ശാസ്ത്രജ്ഞനായി മാറുകയാണ്. ഐൻസ്റ്റീനോട് ഒരു അമ്മ ചോദിച്ചു, മകനെ ബുദ്ധിശാലിയായി വളർത്താൻ എന്തു ചെയ്യണം? അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, മകന് കഥകൾ പറഞ്ഞു കൊടുക്കുക, കൂടുതൽ കൂടുതൽ കഥകൾ പറഞ്ഞു കൊടുക്കുക. ഭാവനയാണ് ബൗദ്ധിക ശേഷിയുടെ അടിസ്ഥാന ഘടകം. പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന മാജിക്കുകൾ കണ്ടുപിടിക്കാനും സമർത്ഥമായ ചോദ്യങ്ങൾ ചോദിക്കാനും ഭൗതിക ശാസ്ത്ര പഠനം നിങ്ങളെ സഹായിക്കട്ടെ.
1: പ്രപഞ്ചത്തിന്റെ ഭാഷ തേടുന്ന ഭൗതികശാസ്ത്രം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സരിത ബി.

ദേവികുളം. ആകാശവാണി 101.4 ദേവികുളം.

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?

സ്പൈസ് എഫ് എം സമയം 9 കഴിഞ്ഞ് 9:15. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരുകളില്ലാത്ത നീല വിസ്തൃതിയും മാറിക്കൊണ്ടിരിക്കുന്ന വർണ്ണചായങ്ങളും നിറഞ്ഞ പ്രകൃതിയുടെ അത്ഭുതമാണ് ആകാശം. ഇത് പകൽ വെളിച്ചത്തിൽ പ്രകാശപൂരിതവും രാത്രിയിൽ നക്ഷത്രഖചിതവുമാകുന്നു. ഇന്ന് നമുക്ക് ആകാശം എന്ന പടത്തിൽ തുടങ്ങുന്ന ചില പാട്ടുകളാണ്. ആകാശമാകെ കണിമലർക്കതിരുമായി എന്നത് 1986 പുറത്തിറങ്ങിയ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായ ഒരു ഗാനമാണ്. ONB കുറിപ്പിൻ്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ സംഗീതം നൽകി യേശുദാസ് ആണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. പി പത്മരാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാലും ഷാരിയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രകൃതിയുടെയും സ്നേഹത്തിൻ്റെയും ഗൃഹാതുരതയും സൗന്ദര്യവും തുളുമ്പി നിൽക്കുന്ന ഒരു ക്ലാസിക് ഗാനമാണിത്. ഈ ഗാനം നമുക്ക് കേൾക്കാം.

ആകാശഗോപുരം എന്ന് തുടങ്ങുന്ന ഗാനം 1990 പുറത്തിറങ്ങിയ കളിക്കളം എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം പകർന്ന ഈ ഗാനം ആലപിച്ചത് ജി വേണുഗോപാൽ. ധനികരുടെയും കണക്കിൽപ്പെടാത്ത സമ്പാദ്യമുള്ളവരുടെയും വീടുകളിൽ മോഷണം നടത്തി ആ പണം കൊണ്ട് പാവപ്പെട്ടവരെയും അനാഥരെയും സഹായിക്കുന്ന വ്യത്യസ്തനായ ഒരു കള്ളനാണ് ഈ ചിത്രത്തിലെ നായകൻ. മമ്മൂട്ടി, ശോഭന, മുരളി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു.

മോഹൻലാൽ ഡബിൾ റോളിൽ അഭിനയിച്ച് 2001 പുറത്തിറങ്ങിയ ചിത്രമാണ് രാവണപ്രഭു. ഇത് ഹിറ്റ് ചിത്രമായ ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ഈണം നൽകി. കേസ് ചിത്ര അതിമനോഹരമായി ആലപിച്ച ആകാശദീപങ്ങൾ സാക്ഷി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം ഇനി.

കെ ബിജുവിൻ്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ നായകനായി 2011 പുറത്തിറങ്ങിയ കോമഡി റൊമാൻറ്റിക് ചിത്രമാണ് ഡോക്ടർ ലവ്. പ്രണയകഥകൾ എഴുതുന്ന വിനയചന്ദ്രൻ എന്ന വ്യക്തി കോളേജിലെത്തുന്നതും അവിടെ അബദ്ധത്തിൽ ഡോക്ടർ ലവ് എന്ന പേര് നേടുന്നതുമാണ് പ്രമേയം. നജീം അർഷാദും വിവേകാനന്ദും പാടിയ ആകാശം ദൂരെ എന്ന ഗാനമാണ് ഇനി. ഗാനരചന ശരത് വയലാർ, സംഗീതം വിനു തോമസ്.

അനസൂയ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. രാജീവ് ആലുങ്കലിൻ്റെ വരികൾക്ക് ശേഖർ ചന്ദ്ര സംഗീതം നൽകി. പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി സമാപിച്ചു. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10 മണിക്ക് ഹൃദയരാഗങ്ങളിൽ കേൾക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവരും കേൾക്കാനായി കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ ഗാനങ്ങളുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ബിനു റോയി.

ഇന്ന് ആദ്യത്തെ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്ന ശ്രോതാവാണ് ശോഭന കുഞ്ചിത്തണ്ണിയിൽ നിന്നും. ശോഭന ഇങ്ങനെ സന്ദേശം അയച്ചിരിക്കുന്നു. ഹലോ ഹൃദയരാഗമേ, ഞാൻ കുഞ്ചിത്തണ്ണിയിൽ നിന്നും ശോഭനയാണ്. എനിക്ക് എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയും ദേവികുളം സ്പൈസ് എഫ് എമ്മിലെ എല്ലാ സ്റ്റാഫിനു വേണ്ടിയും വർഷങ്ങൾ പോയതറിയാതെ എന്ന സിനിമയിലെ ഇലകൊഴിയും ശിശിരത്തിൻ എന്ന പാട്ട് വെച്ചു തരുമോ? ശോഭനയുടെ ഇഷ്ടഗാനം ആദ്യം കേൾക്കാം. വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, കുഞ്ഞിമൊയ്തുവിൻ്റെ രചനയ്ക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

ഹൃദയരാഗത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാവാണ് മൂന്നാറിൽ നിന്നും അഞ്ജലി. അഞ്ജലി ആവശ്യപ്പെട്ടിരിക്കുന്നത് തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ശ്യാമാംബരം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം എഴുതിയത് അനു എലിസബത്ത് ജോസ്, സംഗീതം നൽകിയത് ഷാൻ റഹ്മാൻ. അഞ്ജലിയോടൊപ്പം നമുക്കും ഈ ഗാനം ആസ്വദിക്കാം.

നമസ്കാരം ഹൃദയരാഗമേ. വിധിച്ചതും കൊതിച്ചതും എന്ന സിനിമയിലെ ഇടവക്കായലിൻ അയൽക്കാരെ എന്ന പാട്ട് കേൾപ്പിച്ചു തരുമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഗിരീഷ് എരമല്ലൂർ. ഗിരീഷിൻ്റെ ഇഷ്ടഗാനം കേൾപ്പിച്ചു തരാം. വിധിച്ചതും കൊതിച്ചതും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

0: ഹൃദയരാഗത്തിലേക്ക് വന്ന അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. നമസ്കാരം ഹൃദയരാഗം, ഒരുപാട് നാളായി നിന്നിലൂടെ ഒരു പാട്ട് കിട്ടിയിട്ട് ഇന്ന് കേൾപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും കേൾപ്പിച്ചു തരാം. ഈ സന്ദേശം ആനന്ദനാണ് അയച്ചിരിക്കുന്നത്, തിലാനൂരിൽ നിന്നും. ജാതകം എന്ന സിനിമയിലെ പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ഈ ഗാനം ജാതകം എന്ന ചിത്രത്തിൽ നിന്നല്ലല്ലോ, ഒരു മെയ്മാസ പുലരിയിൽ എന്ന ചിത്രമാണ്. ചിത്രപാടിയതാണ് ഈ ഗാനം പി ഭാസ്കരൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.
1: പുലർക്കാല സുന്ദര

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ സ്പൈസ് എഫ്എമ്മിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയരാഗങ്ങൾ, നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി. ഈ പരിപാടിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശമയച്ചിരിക്കുന്നത് ജയങ്കർ ആണ്. ജയങ്കർ സലിത ശ്രീനന്ദ ഫോർട്ട് കൊച്ചിയിൽ നിന്നും. ജയങ്കറിൻ്റെ സന്ദേശം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ഹൃദയരാഗത്തിന് നല്ലൊരു മഴയുള്ള വന്ദനം ആദ്യം നേരുന്നു. പപ്പു എന്ന ചിത്രത്തിലെ കുറുമൊഴി കൂന്തലിൽ വിടരുമോ എന്ന ഗാനം ഞങ്ങളുടെ ഷോപ്പിലെ സാനിക്കും റസീലയ്ക്കും വേണ്ടി കേൾപ്പിക്കണേ. തീർച്ചയായും സാനിക്കും റസീലയ്ക്കും വേണ്ടി ഈ ഗാനം കേൾപ്പിച്ചു തരാം. പപ്പു എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഈ ഗാനം എഴുതിയത് ബിജു തിരുമല, സംഗീതം നൽകിയത് കെ ജെ ജോയ്.

ഹൃദയരാഗത്തിൻ്റെ അടുത്ത പ്രിയപ്പെട്ട ശ്രോതാവാണ് രാജു തുറവൂർ. രാജു ആവശ്യപ്പെട്ടിരിക്കുന്നത് പത്മതീർത്ഥം എന്ന ചിത്രത്തിൽ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പാടിയ കറുത്തവാവും എന്നു തുടങ്ങുന്ന കാറും കറുത്തവാവും എന്നു തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം രാജുവിന് വേണ്ടി കേൾപ്പിച്ചു തരാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, കെ വി മഹാദേവൻ സംഗീതം നൽകി.

0: போனதா?
1: ഹൃദയരാഗത്തിൽ കൂടി ആ നിമിഷം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ അയലത്തെ ജനലിൽ ഒരമ്പിളി വിടർന്നു എന്ന ഗാനം കേൾപ്പിക്കുമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഗംഗാധരനാണ്, പയ്യന്നൂരിൽ നിന്നും. ആ നിമിഷം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഗംഗാധരൻ ആവശ്യപ്പെട്ടത്. യോസഫലി കച്ചേരിയുടെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം.

പൂവിരിയും പുലരി എന്ന ചിത്രത്തിൽ കണ്ടു നിന്നെ സുന്ദരിപ്പെണ്ണെ ഏതോ കിനാവിൽ എന്ന ഗാനം ഹൃദയരാഗത്തിൽ കൂടി കേൾപ്പിക്കുമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് PV മുഹമ്മദ്, വടക്കേ പാവന്നൂർ.

ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഈ ഗാനം പൂവച്ചൽ ഖാദറാണ് എഴുതിയത്. ജെറി അമൽദേവ് സംഗീതം നൽകി. ഹൃദയരാഗത്തിലെ അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. നമസ്കാരം, എനിക്ക് സൂത്രധാരൻ എന്ന ചിത്രത്തിലെ രാവിൽ ആരോ വെണ്ണിലാവിൻ ജാലകങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? സെബീന മതിലകമാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ. യേശുദാസും സുജാതയും ചേർന്നാണ് ഈ ഗാനം പാടിയത്.

ഉള്ളടക്കം എന്ന ചിത്രത്തിലെ അന്തിവെയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി ഈ പാട്ട് വെച്ചു തരണേ. സന്ദേശമയച്ചത് ഇസയാണ്, ചേരാനല്ലൂരിൽ നിന്നും. ഇസയുടെ ഇഷ്ടഗാനം വെച്ചു തരാം. ഉള്ളടക്കം എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയതാണ് ഈ ഗാനം. കൈതപ്രം എഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി.

ഹായ് ഹൃദയരാഗം, നമസ്കാരം. എനിക്ക് പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ ചിറകറ്റു വീണൊരു കൊച്ചുതുമ്പി, വയനാടൻ കാട്ടിലെ കൊച്ചുതുമ്പി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? ഷാജു മടത്തമ്പടിയാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷാജുവിൻ്റെ ഇഷ്ടഗാനം ഇനി കേൾക്കാം.

നമസ്കാരം ഹൃദയരാഗമേ. കാലചക്രം എന്ന ചിത്രത്തിലെ രാജ്യം പോയൊരു രാജകുമാരൻ എന്ന പാട്ട് വെച്ച് തരുമോ? ചോദിച്ചിരിക്കുന്നത് ജമാലുദ്ദീനാണ്, ചേരാനല്ലൂരിൽ നിന്നും. കാലചക്രം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഈ ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് ദേവരാജൻ.

ദേവികുളത്തു നിന്നും റോജ ആവശ്യപ്പെട്ട ഗാനം ഇനി കേൾക്കാം. മീശമാധവൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഹൃദയരാഗങ്ങൾ സമാപിക്കുന്നു. ഇന്ന് സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

0: This meteoric success scales to an even greater height as India now officially takes over the proud host nation of Commonwealth 2030 to be held in Ahmedabad. The minister congratulated every athlete and all citizens on this moment of double delight. And that is the end of this news bulletin.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 8 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.

ഇപ്പോൾ സമയം 11:10 ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.